രംഗ ചണ്ടോലേ സകല കായമാസു ഏതൈന മത്സുഹോ ദേഖൻ കിയാസ गुर का दर्शन देख देख जीवा गुरु